ആ ഇക്കബരു അവർ കട്ടിത്ത ഏണ്ടിട്ടു ഇനി ഒക്കാലോ ബാ ആ ഒക്കേറി കബേരു ചെയ്യുള്ള കേൻ ആ ജെമ ഡിഷന ടീ ബൊറി ബെരുപ്പി ബേരെ കിടോ എംപ്ലോയർ ക പ്രൊമോട്ടിംഗ് ഇനി ചുവാലെ ഇൻടു യർ പ്ലേസ് കബേരു മെ കോളിംഗ് കബേരു മെ ലുവോണി കബേരു മെ ആ യുവമ പീരി ചിന്നി ആക്വാണോ ആ കി വോ പാക്കി ആക്വാണ് കി വോ പാക്കി ചെമ്മി I won't name a baby, the bar no mean to have it down on, that much for your enemy. I'm Melon, Jim, Bishu, Malari, Mom. What when you're talking, Yamu? Kairo, a right mena, you've been Bishu mena. Tita to help Panga, down. She, Erotel, and Gang Teach, Magalwani, Poro, Eden. Ipunu, Bible Poluani, Oker, any art, and the world can be pop. The poor and noble mom teach. The man which you need, Dano Malabang, a karma, and a battle. The Bible was in me, the Bound Chala and no walk, the Uriame walk. Karma Uriame, walk key poro, Makiluani, Adam, Chilkaro Kuno, the Quara B, your two walk chain, and an angany big boot. Nanoa. Matigino, you follow me, Chuan. Down and anywhere. Follow John, and only by what you mean, real match. My wear a tummy to tummy. My boy, you, my little. A comiat, that war. The mere tittoo may tin about the requirement which he may. And they need to tip the topic in the tip of the tank. My nonny, very wing the bear, and a tater can appear. The pain that he end. Kayini ngiyo, si pwede kiri-kiri. Ngin, yan ang ngayon lewo kayo, yang pitmere, malabang o kariye, ma ene perwede, e chakluwere ne. Kakwan ni, bumbay buma aki bukpa, jokorinti na chiyan, warang wain tingari mo.